0: ആകാശപാണിയും ഫാൾ ഔസിക്താപിരസി കേന്ദ്രത എൻ ഡി എ സർക്കാരിന് സസൻ പരപ്പ സഹി തരാനിധോയ് സുരപ്പ മരിലേന ആകാശവാണിയും ഫാൾക്ക് ഇവാവ് കാങ്ബുന താങ്കക് നായന സന്തോക്ലിബ ഖന നൈനവ തൗറം സരുക് അമ്മ ഹൗസിക്താപിരസി പി എം കെ വി വൈ ഹൈബ ഹിരം അസിദ മണിപ്പൂർ സൊസൈറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസർ സോയബം ജോൺസൺഗ ആകാശവാണി ഇംഫാൽക്ക് ഈ പാവ കാങ്ബുകി ഡെസ്ക് എഡിറ്റർ ഖേത്രിമയം പ്രേംചാന്ദ് ഉന്നതന വരി വത്തായി സാണവ
1: ഭാരത് നഹാ മിയോയ് ഖ്വായിരിക്കുംബാക്കി മനുങ്ങ അമ്മി നഹാസിബു ഖുദ് സാ ഹെന്തു സെൻതോക് ലംബി ലൈഹന്നബി മരോമും ലെപ്ചബ ഖുനായ ഉഹൻബൈബി ഭാരത് സർക്കാർ അച്ചൗബ മംഗ്ലാൻ മസിബു മംഫാവുന്നതമക് പ്രധാൻ മന്ത്രി കൌശാൽ വികാസ് യോജന തൗറാങ് ഇംഗ് ലിസിംഗി തരാമങ്ങാദ കേന്ദ്ര സർക്കാർ ഹൗദോക്കി തൗറാങ് മഖാദൈബാക് സിൻബ തുങ്ങ തബക് കയാ പക്കത്തിബ പാവസ് ആകാശവാണി ഇംഫാൽ പാവസ് താക്കെ പാവചേ ടെലിവിജൻസിന് അക്കൈന ഉപ ഫേ തൗറാങ് മിയാമ ഹെന കൂപ്പ ഖങ്ങനബമക് ഉണജഗദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കിൽസ് ലേബർ എംപ്ലോയ്മെന്റ് ആൻഡ് എൻട്രപ്രനർഷിപ്പ് മഖാദി മണിപ്പൂർ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ നോഡൽ ഏജൻസി മണിപ്പൂർ സൊസൈറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസർ സോയബം ജോൺസൺഗ ഉന്നവി തൻജാ ലേ അഹാൻബദ പ്രോഗ്രാം ഓഫീസർ ജോൺസൺബു ആകാശവാണി സ്റ്റുഡിയോദ തരാമന ഉച്ചരി അഹാൻബി ആകാശവാണി ഇംഫാൽബു താബിരിബിന്നേ പി എം കെ ബി വൈ ഹൈബി കരിനോ ഹൈബി ഖര കുപ്തന ഖങ്ങി തൻജാ ലോജര പി എം കെ ബി വൈ ഹൈബ തൗറാങ് കരിനോ കരംബ വാക്കലോണ്ട സെംഖിബ തൗറാങ്ോ ൗറാങ്ബിയു
2: പ്രധാൻ മന്ത്രി കൌശാൽ വികാസ് യോജന പി എം കെ വി വൈ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എൻട്രപ്രനർഷിപ്പ് മഖാദ ഫ്ലെക്സിപ്പ് സ്കിൽ ഡെവലപ്മെന്റ് സ്കിം അമക്കിസിദ കമ്പോണന്റ് അനി ഖൈജ സെൻട്രലി സ്പോൺസർ സെൻട്രലി മേനേജ് കമ്പോണന്റ് സെൻട്രലി സ്പോൺസർ സ്റ്റേറ്റ് മേനേജ് ഹൈബി സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ ഖുത്താങ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഖൈദ പിബ കമ്പോണന്റ് അനിസിനി ഹൈബ സ്കിംസ് മഖാദ മറുവിന തബക് ഫംഗ്രിബ നഹാ അമസുംഗ് യൂത്ത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് വുമെൻ അതു ഹൈബ സ്കിംസിദ ചഹി സി തരാമങ്ങാദഗിന ചഹി നിഫുമങ്ങാബഗി മനുങ്ങദ ലൈബ മിയോയ്സിംഗ്ന ട്രെയിനിംഗ് അസി യാവബ യാബഗി കുദുംചാബസി പിജരി അതുബു കൊയ് മണിപ്പൂർദദി പി എം കെ ബി വൈ സെ 2017-18 ഇഹാൻ ഹാൻബ ഇംപ്ലിമെന്റ് തൗക്കി
1: യാമുങ്ങൈ പി എം കെ വി വൈ പ്രധാൻ മന്ത്രി കൌശാൽ വികാസ് യോജന മണിപ്പൂരി അക്കൈകി ചഹി ഇം ലിസിംഗി തരാത്രേറ്റ് തരാനിപ്പാനി ഹൗക്കി ഹൈബു തമ്പിരെ ഹൗക്ക് ഫാവബദ ഹൈബത്തേ തൗറാങ് മഖാദ മണിപ്പൂർഗി അക്കൈകി സ്കൂൾ ഡ്രോപ്പ് ഔട്ട് കയാ നുപി കയാ നഹ കയാ കാണവ ഫേ ഖേ കമ്മായി
2: തമ്മിബൈജറി സ്കിം മഖാദ കാറ്റഗറി അനി കമ്പോണന്റ് അനി ഹൈബി ഷോർട്ട് ടേം ട്രെയിനിംഗ് റെക്കഗ്നൈസൻ പ്രയർ ലേർണിംഗ് ഖിത തംസേ ഷോർട്ട് ടേം ട്രെയിനിംഗ് അക്കൈകി താ അനിന അഹംബോക്ക് ഡ്യൂരേഷൻ ഓരോ പാർട്ടിക്കുലർ ജോബ് റോൾ മീസി ട്രെയിൻ തോന്നി സർട്ടിഫൈ തോന്നി അമസും പ്ലേസ് തോന്നി അതുകൊഗ്നൈസൻ ഓഫ് പ്രയർ ലേർണിംഗ് അക്കൈകി സ്കിൽസിദി ഹൈറബ എക്സ്പീരിയൻസ് ലൈജറബ സർട്ടിഫിക്കറ്റി ലൈജദബ കമ്മായി തോന്ന സർട്ടിഫൈ തോന്നി ഹൈബി പ്രോഗ്രാം അമക്കി സുനത്തി നുമിതുമനി മങ്ങനിക്കത്തനിന ആർ പി എൽ സി കാറ്റഗറി സ്പെഷ്യൽ പ്രോജക്ട് ഹൈബി നസായി മഥക്ത പഞ്ചക്രിബ ഷോർട്ട് ടേം ട്രെയിനിംഗ് റെക്കഗ്നൈസൻ ഓഫ് പ്രയർ ലേർണിംഗ് ആർ പി എൽ കാറ്റഗറി അനിസിദ ചന്ദബ അതുബു ട്രെയിനിംഗ്ദി യൗനിംഗ്ബ സിഗി മറുവിന സ്പെഷ്യൽ പ്രോജക്ട് അനമലൈ മറുവിന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുക ഗോയ് ജിയോഗ്രാഫിക്കൽ ഏരിയാദ കിതങ് റിമോട്ട് ഏരിയാഗുംബ അക്കൈസിദഗി ഇംപ്ലിമെന്റ് തൗബദ കിതങ് ഖുദോംചാദബ മയോക്നബ ജഗാസിഗി മറുവിന തൗബ പ്രോഗ്രാംനി സ്പെഷ്യൽ പ്രോജക്ട്സിന
1: ꯌꯥꯝ ꯅꯨꯡꯉꯥꯏꯖꯩ ꯍꯥꯏꯕꯗꯤ ꯀꯔꯝ ꯀꯔꯝꯕ ꯇ꯭ꯔꯦꯅꯤꯡ ꯄ꯭ꯔꯣꯒ꯭ꯔꯥꯝꯁꯤꯡ ꯄꯤꯕꯤꯔꯤꯕꯒꯦ ꯍꯥꯏꯕꯒꯤ ꯃꯇꯥꯡꯗ ꯊꯝꯕꯤꯕ ꯃꯈꯥ ꯇꯥꯔꯛꯄꯁꯤꯗꯤ ꯅꯍꯥꯁꯤꯡꯗ ꯍꯥꯏꯕ ꯇꯥꯔꯦ ꯍꯥꯏꯔꯤꯕ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ ꯑꯁꯤ ꯐꯪꯍꯟꯕꯒꯤ ꯃꯥꯒꯤ ꯄ꯭ꯔꯣꯁꯦꯁ ꯑꯃ ꯁꯣꯏꯗꯅꯃꯛꯀꯤ ꯂꯩꯔꯝꯒꯅꯤ ꯃꯔꯨꯑꯣꯏꯅ ꯑꯩꯈꯣꯏꯒꯤ ꯑꯦꯟꯔꯣꯜꯃꯦꯟꯗꯒꯤ ꯍꯧꯔꯀꯥꯟꯗ ꯇ꯭ꯔꯦꯅꯤꯡ ꯄꯤꯕ ꯑꯗꯨꯒ ꯁꯥꯔꯇꯤꯐꯤꯀꯦꯁꯟ ꯑꯗꯨꯒ ꯑꯃꯨꯛ ꯈ꯭ꯋꯥꯏꯗꯒꯤ ꯃꯔꯨꯑꯣꯏꯅ ꯃꯈꯣꯏꯅ ꯍꯥꯏꯔꯤꯕ ꯇ꯭ꯔꯦꯅꯤꯡꯁꯤꯡ ꯑꯁꯤ ꯐꯪꯕ ꯂꯣꯏꯔꯕ ꯃꯇꯨꯡꯗ ꯃꯈꯣꯏꯒꯤ ꯊꯕꯛ ꯐꯪꯕꯒꯤ ꯈꯨꯗꯣꯡꯆꯥꯕ ꯀꯗꯥꯏ ꯐꯥꯎꯕ ꯄꯤꯕꯤꯕꯒꯦ ꯑꯗꯨꯒ ꯍꯥꯏꯔꯤꯕ ꯊꯕꯛꯁꯤꯡ ꯑꯁꯤ ꯃꯁꯥꯒꯤ ꯑꯣꯏꯅ ꯃꯊꯟꯇ ꯍꯧꯗꯣꯛꯆꯕ ꯌꯥꯕ ꯑꯗꯨꯒꯨꯝꯕ ꯇ꯭ꯔꯦꯅꯤꯡꯁꯤꯡ ꯄꯤꯕ ꯌꯥꯎꯕ꯭ꯔꯥ ꯀꯔꯝꯅ ꯊꯝꯕꯤꯕ ꯌꯥꯕꯒꯦ
2: ꯑꯩꯈꯣꯏꯅ ꯑꯩꯈꯣꯏ ꯁ꯭ꯇꯦꯠ ꯁ꯭ꯀꯤꯜ ꯗꯤꯕ꯭ꯂꯞꯃꯦꯟ ꯃꯤꯁꯟ ꯃꯅꯤꯄꯨꯔ ꯁꯣꯁꯥꯏꯇꯤ ꯐꯣꯔ ꯁ꯭ꯀꯤꯜ ꯗꯤꯕ꯭ꯂꯞꯃꯦꯟꯅ ꯏꯝꯄꯦꯅꯦꯜ ꯇꯧꯔꯕ ꯇ꯭ꯔꯦꯅꯤꯡ ꯄ꯭ꯔꯣꯚꯥꯏꯗꯔ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔ ꯑꯩꯈꯣꯏꯒꯤ ꯏꯝꯄꯦꯅꯦꯜ ꯇꯧꯕ ꯂꯩꯖꯩ ꯍꯥꯏꯔꯤꯕ ꯇ꯭ꯔꯦꯅꯤꯡ ꯄ꯭ꯔꯣꯚꯥꯏꯗꯔ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔꯁꯤꯡꯁꯤꯗ ꯑꯩꯈꯣꯏꯅ ꯃꯇꯝꯗꯨꯗ ꯑꯦꯛꯁꯄ꯭ꯔꯦꯁꯟ ꯑꯣꯐ ꯏꯟꯇꯔꯦꯁꯅ ꯑꯩꯈꯣꯏꯅ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔ ꯃꯌꯥꯝꯗꯒꯤ ꯀꯧꯒꯅꯤ ꯃꯣꯏꯅ ꯃꯦꯜꯂꯛꯏꯕ ꯏꯟꯐꯣꯔꯃꯦꯁꯟ ꯑꯃꯁꯨꯡ ꯃꯣꯏꯒꯤ ꯏꯟꯐ꯭ꯔꯥꯁ꯭ꯇ꯭ꯔꯛꯆꯔ ꯑꯦꯚꯥꯏꯂꯦꯕꯤꯂꯤꯇꯤꯁꯤꯒꯤ ꯃꯇꯨꯡ ꯏꯟꯅ ꯄ꯭ꯂꯁ ꯃꯣꯏꯒꯤ ꯄꯥꯔꯇꯤꯀꯨꯂꯔ ꯖꯣꯕ ꯔꯣꯜ ꯃꯣꯏꯅ ꯇꯧꯅꯤꯡꯉꯤꯕ ꯖꯣꯕ ꯔꯣꯜꯗꯨꯗ ꯑꯦꯄ꯭ꯂꯥꯏ ꯇꯧꯔꯛꯑꯕ ꯃꯇꯨꯡꯗ ꯑꯩꯈꯣꯏꯅ ꯑꯦꯁꯦꯁ ꯇꯧꯒꯅꯤ ꯑꯗꯨꯒꯤ ꯃꯇꯨꯡ ꯏꯟꯅ ꯑꯩꯈꯣꯏꯅ ꯃꯣꯏꯗ ꯑꯦꯁꯥꯏꯟ ꯇꯥꯔꯒꯦꯠ ꯄꯤꯒꯅꯤ ꯑꯗ ꯇꯥꯔꯒꯦꯠꯁꯤ ꯐꯪꯉꯕ ꯃꯇꯨꯡꯗ ꯄꯥꯔꯇꯤꯀꯨꯂꯔ ꯕꯦꯠꯁ ꯀ꯭ꯔꯤꯌꯦꯠ ꯇꯧꯒꯅꯤ ꯃꯤ 30ꯅ ꯁꯥꯏ ꯕꯦꯠꯁ ꯑꯃꯗ ꯍꯥꯏꯔꯤꯕ ꯃꯤ 30ꯅ ꯁꯥꯕ ꯕꯦꯠꯁꯁꯦ ꯑꯦꯟꯔꯣꯜ ꯍꯦꯛ ꯇꯧꯕꯒ ꯀ꯭ꯂꯥꯁ ꯍꯧꯔꯅꯤ ꯅꯣꯡꯃꯒꯤ ꯀꯣꯔꯁ ꯍꯥꯏꯕꯗꯤ ꯖꯣꯕ ꯔꯣꯜ ꯑꯃꯒ ꯗ꯭ꯌꯨꯔꯦꯁꯟ ꯃꯥꯟꯅꯗꯦ ꯑꯗꯨꯕꯨ ꯑꯦꯕꯔꯦꯖ ꯑꯣꯏꯅ ꯅꯣꯡꯃꯗ ꯄꯨꯡ 9ꯅ ꯇꯧꯕ ꯅꯣꯡꯃꯗ ꯄꯨꯡ 6ꯅ ꯇꯧꯕ 7ꯅ ꯇꯧꯕ ꯑꯗꯨꯃꯥꯏꯅ ꯂꯩ ꯁꯨꯃꯥꯏꯅ ꯇꯧꯗꯨꯅ 30 ꯁꯥꯏꯖꯁꯤꯗ 50% ꯑꯦꯇꯦꯟꯗꯦꯟꯁ ꯀꯝꯄꯜꯁꯔꯤ ꯑꯣꯏ ꯑꯗꯨꯒ 50% ꯑꯦꯇꯦꯟꯗꯦꯟꯁꯁꯤ ꯑꯦꯇꯦꯟꯗꯦꯟꯁꯁꯤ ꯄꯥꯁ ꯇꯧꯗ꯭ꯔꯒꯗꯤ ꯃꯣꯏ ꯍꯌꯦꯡ ꯃꯣꯏꯒꯤ ꯔꯤꯏꯝꯕꯔꯁꯃꯦꯟ ꯍꯥꯏꯗꯤ ꯑꯩꯈꯣꯏꯅ ꯐꯤꯁ ꯏꯟꯗꯤꯌꯥ ꯒꯣꯔꯃꯦꯟꯒꯤ ꯊ꯭ꯔꯨꯗ ꯐꯪꯉꯤꯕꯁꯦ ꯐꯪꯉꯣꯏ ꯁꯤꯃ ꯂꯩꯖꯔꯦ ꯑꯗꯨꯒ ꯃꯤ 30ꯅ ꯁꯥꯕ ꯕꯦꯁꯁꯤ ꯀ꯭ꯂꯥꯁ ꯇꯧꯔꯅꯤ ꯃꯥꯒꯤ ꯑꯦꯇꯦꯟꯗꯦꯟꯁꯁꯦ ꯁꯨꯔꯅꯤ ꯁꯤ ꯃꯇꯨꯡꯗ ꯁꯦꯛꯇꯔ ꯁ꯭ꯀꯤꯜ ꯀꯥꯎꯟꯁꯤꯜꯅ ꯂꯩꯒꯅꯤ ꯑꯩꯈꯣꯏꯒꯤ ꯁꯦꯛꯇꯔ ꯁ꯭ꯀꯤꯜ ꯀꯥꯎꯟꯁꯤꯜꯁꯤꯗ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔ ꯑꯣꯔ ꯇ꯭ꯔꯦꯅꯤꯡ ꯄꯥꯔꯠꯅꯔ ꯃꯣꯏꯅ ꯃꯣꯏꯒꯤ ꯕꯦꯁ ꯀ꯭ꯔꯤꯌꯦꯠ ꯇꯧꯕ ꯃꯇꯝꯗ ꯃꯣꯏꯒꯤ ꯇꯦꯟꯇꯦꯇꯤꯕ ꯗꯦꯠꯂꯥꯏꯟ ꯑꯃ ꯍꯥꯞꯀꯅꯤ ꯇꯥꯔꯤꯛ ꯑꯁꯨꯛꯇꯒꯤ ꯍꯧꯔꯒ ꯇꯥꯔꯤꯛ ꯑꯁꯨꯛꯇ ꯂꯣꯏꯕ ꯍꯥꯏꯅ ꯄ꯭ꯂꯁ ꯑꯩꯈꯣꯏꯒꯤ ꯑꯦꯁꯦꯁꯃꯦꯟ ꯇꯧꯒꯗꯕ ꯇꯥꯔꯤꯛꯁꯤꯕꯨ ꯃꯣꯏꯅ ꯂꯦꯞꯀꯅꯤ ꯅꯨꯃꯤꯠꯁꯤꯗ ꯑꯦꯁꯦꯁꯤꯡ ꯕꯣꯗꯤ ꯁꯦꯛꯇꯔ ꯁ꯭ꯀꯤꯜ ꯀꯥꯎꯟꯁꯤꯜꯅ ꯑꯦꯁꯥꯏꯟ ꯇꯧꯔꯕ ꯑꯦꯁꯦꯁꯤꯡ ꯕꯣꯗꯤꯗꯒꯤ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔꯗ ꯂꯥꯛꯂꯒ ꯑꯩꯈꯣꯏ ꯑꯦꯛꯖꯥꯝ ꯍꯥꯏꯕ ꯇꯥꯔꯦ ꯑꯦꯛꯖꯥꯝꯁꯤ ꯄꯥꯡꯊꯣꯛꯀꯅꯤ ꯑꯦꯛꯖꯥꯝꯁꯤ ꯄꯥꯡꯊꯣꯛꯑꯕ ꯃꯇꯨꯡꯗ ꯃꯥꯒꯤ ꯀ꯭ꯔꯥꯏꯇꯦꯔꯤꯌꯥ ꯃꯥꯒꯤ ꯐꯨꯜꯐꯤꯜ ꯑꯣꯏꯔꯕ ꯃꯇꯨꯡꯗ ꯃꯥꯒꯤ ꯄꯥꯁ ꯇꯧꯔꯦ ꯐꯦꯜ ꯑꯣꯏꯔꯦ ꯍꯥꯏꯕꯒꯤ ꯁꯥꯔꯇꯤꯐꯤꯀꯦꯁꯟ ꯂꯣꯏꯅ ꯗꯤꯀ꯭ꯂꯤꯌꯔ ꯇꯧꯔꯛꯀꯅꯤ ꯁꯤꯒꯤ ꯃꯇꯨꯡꯗ ꯁꯥꯔꯇꯤꯐꯤꯀꯦꯠ ꯐꯪꯉꯕ ꯇ꯭ꯔꯦꯅꯤꯁ ꯀꯩꯗꯨꯅ ꯃꯥꯒꯤ ꯇꯝꯖꯔꯨꯕ ꯖꯣꯕ ꯔꯣꯜꯗꯨꯗ ꯆꯥꯟꯅꯕ ꯏꯟꯗꯁꯇ꯭ꯔꯤ ꯑꯣꯔ ꯀꯝꯄꯅꯤ ꯑꯣꯔ ꯁꯝ ꯁꯝꯅ ꯁꯦꯜꯐ ꯑꯦꯝꯄ꯭ꯂꯣꯏꯗ ꯑꯣꯏꯒꯦ ꯍꯥꯏꯔꯒꯁꯨ ꯁꯥꯔꯇꯤꯐꯤꯀꯦꯠꯁꯤ ꯂꯩꯔꯕ ꯃꯇꯨꯡꯗ ꯃꯥꯅ ꯃꯥꯅ ꯆꯥꯟꯅꯕ ꯏꯟꯗꯁꯇ꯭ꯔꯤꯗꯨꯗ ꯑꯗꯨꯝ ꯊꯕꯛ ꯐꯪꯈꯤꯕꯁꯨ ꯌꯥꯎꯏ ꯃꯁꯥꯅ ꯁꯦꯜꯐ ꯑꯦꯝꯄ꯭ꯂꯣꯏꯗ ꯑꯣꯏꯅ ꯇꯧꯖꯒꯦꯅ ꯇ꯭ꯔꯦꯅꯤꯡꯗꯤ ꯌꯥꯎꯔꯒ ꯏꯁꯥꯒꯤ ꯅꯣꯂꯦꯖ ꯍꯦꯟꯅ ꯂꯩꯅꯕ ꯁꯦꯜꯐ ꯑꯦꯝꯄ꯭ꯂꯣꯏꯗ ꯑꯣꯏꯅ ꯕꯤꯖꯤꯅꯦꯁ ꯇꯧꯖꯒꯦ ꯍꯥꯏꯕꯁꯨ ꯌꯥꯎꯏ ꯁꯨꯃꯥꯏꯅ ꯇꯧꯗꯨꯅ ꯑꯩꯈꯣꯏ ꯉꯁꯤꯐꯥꯎꯗ 2017-18ꯗꯒꯤ ꯉꯁꯤꯐꯥꯎꯗ ꯏꯝꯄ꯭ꯂꯤꯃꯦꯟꯠ ꯇꯧꯔꯛꯄꯁꯤꯗ ꯃꯅꯤꯄꯨꯔꯒꯤ ꯑꯣꯏꯅ ꯇꯣꯇꯦꯜ 21,450 ꯇ꯭ꯔꯦꯅꯤꯁ ꯑꯩꯈꯣꯏ ꯁꯥꯔꯇꯤꯐꯥꯏꯠ ꯇꯧꯈ꯭ꯔꯦ ꯑꯗꯨꯒ ꯂꯣꯏꯅ ꯂꯣꯏꯅꯅ 10,496 ꯄ꯭ꯂꯦꯁ ꯇꯧꯈ꯭ꯔꯦ ꯁꯤꯗꯩꯁꯤꯗ ꯁꯦꯜꯐ ꯑꯦꯝꯄ꯭ꯂꯣꯏꯗ ꯇꯧꯕ ꯌꯥꯎꯏ ꯀꯝꯄꯅꯤꯒꯤ ꯊ꯭ꯔꯨꯗ ꯇꯧꯕꯁꯨ ꯌꯥꯎꯏ ꯃꯄꯥꯟꯗ ꯇꯧꯕꯁꯨ ꯌꯥꯎꯏ ꯋꯦꯖꯦꯁ ꯑꯣꯏꯅ ꯇꯧꯕꯁꯨ ꯌꯥꯎꯏ
1: ꯌꯥꯝ ꯅꯨꯡꯉꯥꯏꯖꯩ 1,410,450 ꯇ꯭ꯔꯦꯅꯤꯁ ꯑꯩꯈꯣꯏꯒꯤ ꯁꯥꯔꯇꯤꯐꯤꯀꯦꯠ ꯄꯤꯕꯤꯈ꯭ꯔꯦ ꯍꯥꯏꯕꯅꯤ ꯌꯥꯝꯅ ꯌꯥꯝꯕ ꯑꯩꯈꯣꯏꯒꯤ ꯃꯁꯤꯡꯅꯤ ꯃꯁꯤꯃꯛ ꯇꯥꯕꯗ ꯌꯥꯝꯅ ꯑꯩꯈꯣꯏꯒꯤ ꯁ꯭ꯀꯤꯝ ꯑꯁꯤꯒꯤ ꯀꯥꯟꯅꯕꯗꯨ ꯈꯔꯗ ꯑꯣꯏꯔꯕꯁꯨ ꯂꯝꯗꯝ ꯑꯁꯤꯒꯤ ꯃꯤꯌꯥꯝꯅ ꯐꯪꯉꯦ ꯍꯥꯏꯕꯗ ꯍꯥꯏꯃꯟꯕ ꯊꯣꯛꯂꯣꯏ ꯍꯥꯏꯕ ꯇꯥꯔꯦ ꯑꯗꯨꯒ ꯃꯈꯥ ꯇꯥꯔꯛꯄꯁꯤꯗꯤ ꯉꯁꯥꯏꯒꯤ ꯖꯣꯕ ꯔꯣꯜꯒꯤ ꯃꯇꯥꯡꯁꯦ ꯀꯔꯝ ꯀꯔꯝꯕ ꯊꯕꯛꯁꯤꯡꯒꯤ ꯃꯇꯥꯡꯗ ꯇꯝꯕꯤꯔꯤꯕꯅꯣ ꯀꯔꯝ ꯀꯔꯝꯕ ꯁ꯭ꯀꯤꯜꯁꯤꯡꯅꯣ ꯑꯗꯨꯒ ꯍꯥꯏꯔꯤꯕ ꯁ꯭ꯀꯤꯜꯁꯤꯡ ꯑꯁꯤ ꯇꯝꯅꯕ ꯍꯣꯠꯅꯕꯗ ꯃꯈꯣꯏꯒꯤ ꯀ꯭ꯋꯥꯂꯤꯐꯤꯀꯦꯁꯟꯁꯦ ꯌꯥꯝꯅ ꯃꯤꯅꯤꯃꯝꯗ ꯌꯥꯝꯗ꯭ꯔꯕꯗ ꯀꯗꯥꯏ ꯐꯥꯎꯕꯗ ꯇꯉꯥꯏꯐꯗꯅ ꯆꯪꯕꯒꯦ ꯑꯗꯨꯒ ꯃꯈꯣꯏ ꯕꯦꯠꯁ ꯑꯃꯗ ꯃꯈꯣꯏ 30 ꯈꯜꯂꯤ ꯍꯥꯏꯔꯤꯕꯁꯤ ꯀꯔꯝꯕ ꯕꯦꯁꯤꯁꯇ ꯀꯃꯥꯏꯅ ꯈꯟꯕꯒꯦ ꯍꯥꯏꯕꯗꯨꯒ ꯊꯝꯕꯤꯌꯨ
2: ꯍꯥꯏꯖꯒꆦ ꯕꯦꯠꯁ ꯑꯃꯗ ꯃꯤ 30ꯁꯦ ꯐꯔꯁ ꯀꯝ ꯐꯔꯁ ꯁꯔꯕ ꯕꯦꯁꯤꯁꯅꯤ ꯑꯦꯂꯤꯖꯤꯕꯤꯂꯤꯇꯤ ꯀ꯭ꯔꯥꯏꯇꯦꯔꯤꯌꯥꯕꯨ ꯃꯁ ꯕꯤ ꯑꯦ ꯁꯤꯇꯤꯖꯦꯟ ꯑꯣꯐ ꯏꯟꯗꯤꯌꯥ ꯑꯗꯨꯒ ꯑꯥꯙꯥꯔ ꯄꯥꯏꯒꯗꯕ ꯁꯤꯅ ꯑꯗꯨꯝ ꯌꯥꯔꯦ ꯑꯗꯨꯒ ꯄꯥꯔꯇꯤꯀꯨꯂꯔ ꯖꯣꯕ ꯔꯣꯜ ꯑꯃꯁꯦ ꯑꯩ ꯑꯦꯛꯖꯥꯝꯄꯜ ꯑꯣꯏꯅ ꯍꯥꯏꯖꯔꯒꯦ, ꯗꯣꯃꯦꯁꯇꯤꯛ ꯗꯇꯥ ꯑꯦꯟꯇ꯭ꯔꯤ ꯍꯥꯏꯔꯁꯤ, ꯗꯣꯃꯦꯁꯇꯤꯛ ꯗꯇꯥ ꯑꯦꯟꯇ꯭ꯔꯤꯁꯤ ꯇꯝꯕ ꯃꯇꯝꯗ ꯕꯦꯁꯤꯛ ꯃꯤꯁꯤ ꯀ꯭ꯂꯥꯁ ꯇꯦꯟ ꯄꯥꯁ ꯇꯧꯒꯗꯕꯅꯤ, ꯇ꯭ꯋꯦꯜꯐ ꯄꯥꯁ ꯇꯧꯒꯗꯕꯅꯤ ꯍꯥꯏꯕ ꯆꯞ ꯆꯥꯕꯗꯤ ꯂꯩꯇꯦ, ꯕꯦꯁꯤꯛ ꯉꯥꯛꯇꯅꯤ ꯇꯧꯗꯣꯏꯁꯦ, ꯑꯗꯨ ꯃꯁꯥꯒꯤ ꯂꯩꯖꯔꯤꯕ ꯅꯣꯂꯦꯖ ꯈꯔꯗꯨꯗ ꯑꯩꯈꯣꯏꯅ ꯑꯦꯟꯍꯥꯟꯁ ꯇꯧꯕꯤꯕꯅꯦꯕ, ꯁꯣ ꯗꯦꯠ ꯃꯣꯏꯒꯤ ꯂꯥꯏꯕꯂꯤꯍꯨꯗꯇ ꯈꯤꯇꯪ ꯑꯣꯏꯔꯁꯨ ꯁꯄꯣꯔꯠ ꯄꯤꯕꯤꯔꯒ, ꯃꯥ ꯃꯥꯅ ꯍꯥꯏꯖꯕ ꯂꯝꯗꯨꯗ ꯈꯤꯇꯪ ꯁꯄꯣꯔꯠ ꯄꯤꯕꯤꯔꯒ ꯃꯔꯣꯝꯗꯣꯝ ꯂꯦꯞꯄ ꯉꯝꯖꯅꯕꯒꯤꯗꯃꯛꯇ ꯄꯥꯏꯈꯠꯄ ꯄ꯭ꯔꯣꯒ꯭ꯔꯥꯝꯅꯦꯕ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏꯁꯦ ꯇꯁꯦꯡꯅ
1: ꯆꯥꯎꯔꯥꯛꯅ ꯄꯟꯕꯤꯕ ꯌꯥꯕ꯭ꯔꯥ ꯀꯔꯝ ꯀꯔꯝꯕ ꯃꯈꯜꯒꯤ
2: ꯈ꯭ꯋꯥꯏꯗꯒꯤ ꯑꯩꯈꯣꯏꯒꯤ ꯏꯔꯝꯗꯝꯁꯤꯗ ꯗꯤꯃꯥꯟ ꯂ�ꯕ ꯑꯃꯁꯨꯡ ꯇ꯭ꯔꯦꯅꯤꯡ ꯀꯣꯔꯁꯀꯤ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯤ ꯂꯩꯌꯦꯅ ꯍꯥꯏꯕ ꯃꯇꯝꯗ ꯇ꯭ꯔꯦꯅꯤꯁ ꯀꯩꯗꯒꯤ ꯍꯥꯏꯕꯗꯤ ꯁꯥꯇ꯭ꯔ ꯁꯥꯇ꯭ꯔꯤꯁꯤꯡꯗꯒꯤ ꯈ꯭ꯋꯥꯏꯗꯒꯤ ꯌꯥꯝꯅ ꯑꯦꯟꯔꯣꯜ ꯇꯧꯕꯁꯦ ꯇꯨꯔꯤꯖꯝ ꯁꯦꯛꯇꯔ ꯇꯧꯒꯗꯕ, ꯑꯗꯒꯤ ꯍꯧꯖꯤꯛꯀꯤ ꯑꯩꯅ ꯄꯟꯖꯈ꯭ꯔꯤꯕ ꯗꯣꯃꯦꯁꯇꯤꯛ ꯗꯇꯥ ꯑꯦꯟꯇ꯭ꯔꯤ, ꯑꯗꯒꯤ ꯕ꯭ꯌꯨꯇꯤ ꯊꯦꯔꯥꯄꯤꯁ ꯁꯝꯂꯞꯅ ꯈꯔ ꯄꯟꯖꯔꯕꯗ ꯁꯤꯁꯤꯅ ꯑꯌꯥꯝꯕ ꯑꯣꯏꯅ ꯇꯧꯏ ꯏꯁꯝ ꯁꯝꯅ ꯑꯩꯈꯣꯏꯒꯤ ꯁꯦ ꯑꯦꯛꯖꯥꯝꯄꯜ ꯑꯣꯏꯅ ꯍꯥꯏꯔꯕꯗ ꯀ꯭ꯂꯥꯁꯤꯛ ꯍꯣꯇꯦꯜ ꯍꯥꯏꯕꯤꯔꯁꯦ, ꯀ꯭ꯂꯥꯁꯤꯛ ꯍꯣꯇꯦꯜ ꯐ꯭ꯔꯟꯠ ꯑꯣꯐꯤꯁ ꯑꯦꯁꯣꯁꯤꯌꯦꯠ, ꯑꯩꯈꯣꯏ ꯍꯦꯛ ꯆꯪꯕꯗ ꯀꯥꯎꯟꯇꯔꯗ ꯂꯩꯕꯤꯔꯤꯕ ꯏꯆꯤꯜꯂꯤꯅꯥꯎ ꯃꯣꯏꯅ ꯇꯧꯔꯤꯕ, ꯑꯗꯒꯤ ꯇꯨꯔꯤꯖꯝ ꯁꯦꯛꯇꯔꯗ ꯇꯨꯔꯤꯁ ꯒꯥꯏꯗ ꯁꯤꯒꯨꯝꯕꯅꯆꯤꯡꯕꯁꯦ ꯑꯌꯥꯝꯕꯅ ꯇꯨꯔꯤꯖꯝ ꯁꯦꯛꯇꯔ, ꯑꯗꯨꯒ ꯀꯟꯁꯇ꯭ꯔꯛꯁꯟ ꯁꯦꯛꯇꯔꯁꯨ ꯌꯥꯎꯏ, ꯏꯂꯦꯛꯇ꯭ꯔꯤꯁꯤꯌꯟ, ꯑꯩꯈꯣꯏ ꯃꯈꯥ ꯇꯥꯅ ꯄꯟꯖꯔꯛꯄꯗ ꯑꯩ ꯏꯂꯦꯛꯇ꯭ꯔꯤꯁꯤꯌꯟ ꯖꯣꯕ ꯔꯣꯜꯁꯤꯒꯤ ꯌꯥꯝꯅ ꯆꯥꯎꯊꯣꯛꯆꯅꯤꯡꯉꯥꯏ ꯑꯣꯏꯕ ꯏꯔꯝꯗꯝꯁꯤꯒꯤ ꯄꯣꯏꯟ ꯑꯃ ꯍꯥꯏꯖꯔꯛꯀꯦ, ꯑꯗꯨꯒ ꯏꯂꯦꯛꯇ꯭ꯔꯤꯁꯤꯌꯟ, ꯑꯗꯒꯤ ꯕꯦꯀꯔꯤ ꯇ꯭ꯔꯦꯗ, ꯁꯤꯁꯤ ꯌꯥꯝꯅ ꯑꯩꯈꯣꯏ ꯃꯅꯤꯄꯨꯔꯗ ꯌꯥꯝꯅ ꯗꯤꯃꯥꯟ ꯂꯩ ꯍꯥꯏꯕ ꯇꯥꯔꯦ,
1: ꯌꯥꯝ ꯅꯨꯡꯉꯥꯏꯖꯩ ꯇꯣꯉꯥꯟ ꯇꯣꯉꯥꯟꯕ ꯑꯩꯈꯣꯏꯒꯤ ꯖꯣꯕ ꯔꯣꯜꯁꯤꯡ ꯍꯥꯏꯕ ꯇꯥꯔꯦ, ꯗꯣꯃꯦꯁꯇꯤꯛ ꯗꯇꯥ ꯑꯦꯟꯇ꯭ꯔꯤ, ꯑꯗꯨꯒ ꯇꯨꯔꯤꯖꯝ, ꯑꯗꯨꯒ ꯕ꯭ꯌꯨꯇꯤ ꯊꯦꯔꯥꯄꯤ, ꯑꯗꯨꯒ ꯏꯂꯦꯛꯇ꯭ꯔꯤꯁꯤꯌꯟ, ꯑꯗꯨꯒ ꯕꯦꯀꯔꯤꯒꯤ, ꯇꯣꯉꯥꯟ ꯇꯣꯉꯥꯟꯕ ꯃꯁꯤꯒꯨꯝꯕ ꯃꯌꯥꯝꯁꯤ ꯇꯥꯛꯄꯤ ꯇꯝꯕꯤꯔꯀꯥꯟꯗ ꯃꯁꯥ ꯃꯁꯥꯅ ꯊꯕꯛ ꯁꯨꯖꯕ ꯉꯝꯕ ꯑꯣꯔ ꯑꯇꯣꯞꯄ ꯀꯝꯄꯅꯤ ꯑꯃꯗ ꯏꯟꯗꯁꯇ꯭ꯔꯤ ꯑꯃꯗ ꯌꯥꯎꯕ ꯉꯝꯕꯒꯤ ꯑꯗꯨꯒꯨꯝꯕ ꯀꯦꯄꯦꯕꯤꯂꯤꯇꯤꯁꯤꯡ ꯄꯤ ꯍꯥꯏꯕꯅꯤ, ꯌꯥꯝꯅꯃꯛ ꯑꯩꯈꯣꯏꯒꯤ ꯅꯍꯥꯁꯤꯡꯕꯨ ꯄꯨꯛꯅꯤꯡ ꯊꯧꯒꯠꯄ ꯑꯗꯨꯒꯨꯝꯕ ꯊꯧꯔꯥꯡ ꯑꯃꯅꯤꯅ ꯍꯥꯏꯖꯒꯦ, ꯑꯗꯨꯒ ꯃꯈꯥ ꯇꯥꯔꯛꯄꯁꯤ ꯃꯁꯤ ꯀꯅꯥꯒꯨꯝꯕ ꯅꯍꯥ ꯑꯃꯅ ꯌꯥꯎꯖꯒꯦ, ꯃꯁꯤꯒꯤ ꯁ꯭ꯀꯤꯜ ꯗꯦꯕꯂꯞꯃꯦꯟ ꯄ꯭ꯔꯣꯒ꯭ꯔꯥꯝꯁꯤ ꯌꯥꯎꯖꯒꯦ ꯍꯥꯏꯕ ꯃꯇꯝꯗ ꯀꯔꯝꯃꯥꯏꯅ ꯑꯄ꯭ꯔꯣꯁ ꯇꯧꯒꯅꯤ? ꯉꯁꯥꯏ ꯏꯝꯄꯦꯅꯦꯜꯃꯦꯟ ꯇꯣꯉꯥꯟ ꯇꯣꯉꯥꯟꯕ ꯑꯩꯈꯣꯏꯒꯤ ꯀꯝꯄꯅꯤ ꯍꯥꯏꯒꯗ꯭ꯔ, ꯁꯦꯟꯇꯔ ꯍꯥꯏꯒꯗ꯭ꯔ, ꯇ꯭ꯔꯦꯅꯤꯡ ꯄꯤꯕꯤꯔꯤꯕ ꯈꯔꯗꯤ ꯂꯩꯈ꯭ꯔꯦ, ꯑꯗꯨꯕꯨ ꯃꯈꯣꯏꯅ ꯃꯇꯝ ꯃꯇꯝꯒꯤ ꯑꯦꯗꯚꯔꯇꯥꯏꯁꯃꯦꯟ ꯊꯣꯛꯄ꯭ꯔ ꯅꯠꯇ꯭ꯔꯒꯅ ꯁꯤꯒꯨꯝꯕ ꯑꯩꯈꯣꯏꯒꯤ ꯁ꯭ꯀꯤꯝꯁꯤ ꯑꯩꯈꯣꯏꯅ ꯃꯁꯤ ꯀꯥꯟꯅꯕ ꯐꯪꯒꯦ ꯍꯥꯏꯅ ꯅꯍꯥ ꯑꯃꯅ ꯈꯜꯂꯛꯄ ꯃꯇꯝꯗ ꯃꯍꯥꯛꯀꯤ ꯑꯍꯥꯟꯕ ꯃꯍꯥꯛꯅ ꯊꯦꯡꯅꯒꯗꯧꯕ, ꯃꯍꯥꯛꯅ ꯆꯪꯒꯗꯕ, ꯃꯍꯥꯛꯅ ꯍꯪꯒꯗꯕꯁꯤ ꯀꯗꯥꯏꯋꯥꯏꯗ ꯑꯣꯏꯕꯒꯦ, ꯃꯁꯤ ꯏꯔꯥꯏ ꯂꯥꯏꯅ ꯃꯤꯌꯥꯝꯅ ꯑꯗꯨꯝ ꯈꯪꯕ ꯉꯝꯕ꯭ꯔ, ꯀꯔꯝꯅ ꯊꯝꯕꯤꯕ ꯌꯥꯕꯒꯦ?
2: ꯁꯤꯒꯤ ꯃꯇꯥꯡꯗ ꯍꯥꯏꯖꯔꯒꯗꯤ ꯑꯩꯈꯣꯏꯅ ꯄꯥꯔꯇꯤꯀꯨꯂꯔ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔ ꯑꯃꯗ ꯇꯥꯔꯒꯦꯠꯁꯤ ꯄꯤꯔꯕ ꯃꯇꯨꯡꯗ ꯑꯌꯥꯝꯕ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔ ꯑꯣꯔ ꯇ꯭ꯔꯦꯅꯤꯡ ꯄꯥꯔꯠꯅꯔ ꯃꯣꯏꯁꯤꯅ ꯑꯗꯨꯝ ꯑꯌꯥꯝꯕꯁꯨ ꯑꯗꯨꯝ ꯈꯣꯝꯕꯤ, ꯑꯗꯨꯒ ꯑꯦꯅꯤ ꯑꯅꯛꯄ ꯏꯁꯥ ꯏꯁꯥꯅ ꯈꯪꯕ ꯂꯩꯔꯒꯁꯨ ꯑꯗꯨꯝ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔ ꯑꯦꯄ꯭ꯔꯣꯁ ꯇꯧꯔꯒ ꯀ꯭ꯋꯥꯔꯤ ꯇꯧꯔꯒ ꯃꯥꯏ ꯃꯥꯏꯒꯤ ꯖꯣꯕ ꯔꯣꯜꯗꯨꯒ ꯆꯥꯟꯅꯕ ꯁꯦꯟꯇꯔ ꯑꯃꯗ ꯆꯠꯂꯒ ꯑꯗꯨꯝ ꯑꯦꯟꯔꯣꯜ ꯇꯧꯕ
1: ꯑꯗꯨ ꯃꯁꯤ ꯃꯌꯥꯝꯅ ꯈ꯭ꯋꯥꯏꯗꯒꯤ ꯈꯪꯅꯤꯡꯗꯣꯏꯁꯤ ꯁꯔꯀꯥꯔꯒꯤ ꯑꯣꯏꯕ ꯑꯗꯨꯒꯨꯝꯕ ꯊꯧꯔꯥꯡ ꯑꯃꯅꯤ ꯍꯥꯏꯔꯕꯅꯤꯅ ꯃꯁꯤ ꯄꯩꯁꯥ ꯀꯗꯥꯏ ꯐꯥꯎꯕ ꯇꯤꯡꯕꯒꯦ, ꯁꯦꯜ ꯀꯌꯥ ꯌꯥꯝꯅ ꯆꯪꯕꯒꯦ, ꯑꯩꯈꯣꯏꯅ ꯍꯥꯟꯅ ꯇꯤꯡꯕ ꯃꯇꯨꯡꯗ ꯀꯣꯟꯅ ꯑꯃꯨꯛ ꯍꯟꯗꯣꯔꯛꯀꯗꯧꯔꯤꯕ꯭ꯔꯥ ꯍꯥꯏꯕꯒꯤ ꯋꯥꯍꯪꯁꯤꯃꯗꯤ ꯃꯤꯌꯥꯝꯗ ꯂꯩꯕ, ꯀꯃꯥꯏꯅ ꯊꯝꯕꯤꯕ ꯌꯥꯏ?
2: ꯍꯧꯖꯤꯛꯀꯤ ꯑꯩꯅ ꯃꯃꯥꯡꯗ ꯄꯟꯖꯈꯤꯕꯗꯃꯛ 30% ꯑꯦꯇꯦꯟꯗꯦꯟꯁ, 50% ꯑꯦꯇꯦꯟꯗꯦꯟꯁ ꯀꯝꯄꯜꯁꯔꯤꯅꯦꯕ, ꯏꯐ ꯃꯣꯏꯅ ꯁꯤ ꯐꯨꯜꯐꯤꯜ ꯑꯣꯏꯗ꯭ꯔꯒꯗꯤ ꯃꯣꯏ ꯐꯪꯉꯔꯣꯏ ꯁꯤꯃ,
1: ꯑꯗꯨꯕꯨ ꯑꯍꯥꯟꯕꯗꯗꯤ ꯔꯤꯏꯝꯕꯔꯁꯃꯦꯟ ꯑꯃ ꯄꯟꯕꯤꯕꯅꯤꯅ ꯍꯥꯟꯅ ꯀꯔꯤꯒꯨꯝꯕ ꯅꯣꯃꯤꯅꯦꯜ ꯑꯣꯏꯔꯒꯁꯨ ꯐꯤꯁ ꯈꯔꯗꯤ ꯊꯤꯕꯒꯤ ꯑꯗꯨꯒꯨꯝꯕ ꯋꯥꯐꯝ ꯂꯩꯒꯗꯣꯏꯔꯥ? ꯑꯃꯗꯨ ꯀꯌꯥꯝ ꯀꯌꯥꯝ ꯑꯣꯏꯕꯖꯥꯠꯅꯣ ꯍꯥꯏꯕꯅꯆꯤꯡꯕ?
2: ꯇ꯭ꯔꯦꯅꯤꯁꯇꯒꯤꯗꯤ ꯄꯩꯁꯥ ꯑꯃꯠꯇ ꯂꯧꯗꯦ, ꯃꯤꯡ ꯆꯟꯕ ꯃꯇꯝ ꯕꯦꯁ ꯀ꯭ꯔꯦꯠ ꯇꯧꯕ ꯃꯇꯝꯗꯨꯗꯤ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔꯗꯨꯒꯤ ꯀꯟꯚꯤꯅꯤꯌꯟꯒꯤ ꯃꯇꯨꯡ ꯏꯟꯅ, ꯑꯗꯨꯒ 30ꯗꯒꯤ ꯇꯥꯕꯗꯤ ꯌꯥꯏ, ꯍꯦꯟꯕꯗꯤ ꯌꯥꯗꯦ ꯕꯦꯠꯁ ꯑꯃꯗ, ꯑꯗꯨꯒ ꯃꯣꯏꯅ ꯆꯪꯈꯤꯕ ꯄꯩꯁꯥ ꯔꯤꯏꯝꯕꯔꯁ ꯇꯧꯕ ꯍꯥꯏꯔꯤꯕꯁꯤ ꯉꯁꯥꯏꯒꯤ ꯕꯦꯠꯁ ꯑꯃꯗ ꯃꯤ 30ꯅ ꯁꯥꯔꯤꯕ ꯕꯦꯠꯁꯇꯨ ꯇ꯭ꯔꯦꯅꯤꯡ ꯇꯧꯔꯕ ꯂꯣꯏꯔꯕ ꯃꯇꯨꯡꯗꯅꯦ, ꯃꯔꯛꯇ ꯁꯔꯇꯦꯟ ꯀ꯭ꯔꯥꯏꯇꯦꯔꯤꯌꯥ ꯑꯩꯅ ꯄꯟꯖꯕꯗ 50% ꯑꯦꯇꯦꯟꯗꯦꯟꯁ ꯍꯥꯏꯕꯤꯔꯤꯁꯦ, 50% ꯑꯦꯇꯦꯟꯗꯦꯟꯁꯁꯤ ꯁꯨꯗ꯭ꯔꯒꯗꯤ ꯃꯣꯏ ꯀ꯭ꯂꯦꯝ ꯇꯧꯕꯁꯨ ꯌꯥꯔꯣꯏ, ꯐꯪꯁꯨ ꯐꯪꯉꯣꯏ, ꯑꯗꯨꯒ ꯐꯟꯗꯤꯡꯁꯨ ꯍꯧꯖꯤꯛ ꯃꯣꯏꯒꯤ ꯑꯦꯇꯦꯟꯗꯦꯟꯁꯁꯤ ꯕꯥꯌꯣꯃꯦꯇ꯭ꯔꯤꯛ ꯑꯦꯇꯦꯟꯗꯦꯟꯁꯅꯤ ꯋꯤꯠ, ꯍꯧꯖꯤꯛꯇꯤ ꯂꯦꯇꯦꯁ ꯑꯣꯏꯅ ꯑꯩꯈꯣꯏ ꯔꯦꯇꯤꯅꯥꯁꯨ ꯁ꯭ꯀꯦꯟ ꯇꯧꯋꯦ, ꯕꯥꯌꯣꯃꯦꯇ꯭ꯔꯤꯛꯁ ꯋꯤꯠ ꯔꯦꯇꯤꯅꯥ, ꯑꯗꯨꯅ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔꯗꯁꯨ ꯌꯥꯝ ꯊꯋꯥꯏ ꯌꯥꯎꯅ ꯇꯧꯕꯤ, ꯑꯗꯨꯒ ꯃꯣꯏꯁꯨ ꯃꯣꯏꯒꯤ ꯀ꯭ꯔꯥꯏꯇꯦꯔꯤꯌꯥꯁꯦ ꯁꯨꯅꯕ ꯐꯨꯜꯐꯤꯜ ꯇꯧꯅꯕ ꯌꯥꯝ ꯋꯥꯅ ꯍꯣꯠꯅꯖꯔꯒ ꯍꯧꯖꯤꯛꯐꯥꯎ ꯁꯤ ꯍꯥꯏꯗꯤ ꯃꯁꯛꯇ ꯄꯟꯖꯈ꯭ꯔꯤꯕ ꯇ꯭ꯔꯦꯅꯤ ꯁꯔꯇꯤꯐꯥꯏꯠ ꯃꯁꯤꯡꯗꯨ ꯁꯤ ꯌꯧꯖꯔꯛꯄꯅꯤ ꯃꯅꯤꯄꯨꯔꯗ,
1: ꯑꯗꯨꯒ ꯃꯈꯥ ꯇꯥꯔꯛꯄꯁꯦ ꯑꯩꯈꯣꯏꯒꯤ ꯏꯟꯁꯇꯤꯇ꯭ꯌꯨꯁꯟ ꯈꯔꯗ ꯍꯥꯏꯕ ꯇꯥꯔꯦ, ꯔꯦꯁꯤꯗꯦꯟꯁꯤꯌꯦꯜ ꯑꯣꯏꯅ ꯃꯐꯝ ꯑꯗꯨꯗ ꯂꯩꯔꯀꯥꯟꯗ ꯁꯤꯒꯨꯝꯕ ꯁ꯭ꯀꯤꯜ ꯗꯦꯕꯂꯞꯃꯦꯟ ꯇꯝꯕꯒꯤ ꯑꯩꯈꯣꯏꯅ ꯈꯔ ꯎꯕ ꯐꯪꯖꯩ, ꯃꯔꯨꯑꯣꯏꯅ ꯃꯁꯤ ꯉꯁꯥꯏ ꯄꯟꯕꯤꯈꯤꯕ ꯏꯂꯦꯛꯇ꯭ꯔꯤꯁꯤꯌꯟ ꯑꯣꯏꯕꯒꯤ ꯃꯇꯥꯡ, ꯑꯗꯒꯤ ꯑꯩꯈꯣꯏꯒꯤ ꯕ꯭ꯌꯨꯇꯤ ꯊꯦꯔꯥꯄꯤꯒꯨꯝꯕ ꯁꯤꯒꯨꯝꯕꯒꯤ ꯃꯇꯥꯡ, ꯑꯗꯨꯒ ꯃꯔꯨꯑꯣꯏꯅ ꯍꯣꯁꯄꯤꯇꯥꯂꯤꯇꯤꯒꯤ ꯂꯝꯗ ꯂꯩꯕ ꯑꯩꯈꯣꯏꯒꯤ ꯇ꯭ꯔꯦꯅꯤꯡ ꯇꯧꯕ ꯀꯌꯥ ꯑꯃ ꯂꯩ ꯍꯥꯏꯇꯥꯔꯦ, ꯃꯗꯨꯁꯨ ꯐ꯭ꯔꯤ ꯑꯣꯐ ꯀꯣꯔꯁꯇ ꯁꯦꯜ ꯆꯪꯗꯅ ꯇꯧꯋꯤ ꯍꯥꯏꯕꯒꯤ ꯑꯩꯈꯣꯏꯅ ꯇꯥꯖꯕ ꯂꯩ, ꯑꯗꯨꯅ ꯃꯁꯤꯒꯤ ꯊꯧꯔꯥꯡ ꯑꯁꯤꯒꯤ ꯃꯈꯥꯗ ꯁꯨꯃꯥꯏꯅ ꯔꯦꯁꯤꯗꯦꯟꯁꯤꯌꯦꯜ ꯑꯣꯏꯅ ꯇꯧꯕꯁꯨ ꯌꯥꯕ꯭ꯔꯥ? ꯃꯁꯤꯅ ꯀꯔꯝꯕ ꯑꯣꯏꯒꯗꯧꯔꯤꯕꯅꯣ ꯍꯥꯏꯕꯗꯨ ꯊꯝꯕꯤꯌꯨ.
2: ꯃꯃꯥꯡꯉꯩꯗ ꯑꯩꯈꯣꯏ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ ꯁꯤ ꯍꯧꯔꯛꯄꯗꯇꯕꯨ ꯁ꯭ꯇꯦꯠ ꯀꯝꯄꯣꯅꯦꯟ ꯍꯥꯏꯅ ꯏꯟ ꯁꯣꯔꯠ ꯑꯩꯈꯣꯏꯅ ꯁꯦꯟꯇ꯭ꯔꯦꯜꯂꯤ ꯁ꯭ꯄꯣꯟꯁꯔ ꯁ꯭ꯇꯦꯠ ꯃꯦꯅꯦꯖ, ꯁꯤꯗꯗꯤ ꯑꯩꯈꯣꯏ ꯁ꯭ꯇꯦꯠꯅ ꯃꯦꯅꯦꯖ ꯇꯧꯋꯦ. ꯍꯧꯖꯤꯛ ꯍꯧꯖꯤꯛꯁꯤꯅ ꯁꯦꯟꯇ꯭ꯔꯦꯜꯂꯤ ꯁ꯭ꯄꯣꯟꯁꯔ ꯁꯦꯟꯇ꯭ꯔꯦꯜꯂꯤ ꯃꯦꯅꯦꯖꯅꯦꯕ ꯈꯦꯠꯅꯕꯅꯤꯁꯦ. ꯑꯗꯨꯒ ꯔꯦꯁꯤꯗꯦꯟꯁꯤꯌꯦꯜ ꯇꯧꯔꯒꯗꯤ ꯁꯛꯁꯦꯁ ꯔꯦꯠꯇꯤ ꯌꯥꯝ ꯋꯥꯡꯕ, ꯋꯦꯌꯔ ꯑꯦꯁ ꯃꯣꯏꯒꯤ ꯐꯨꯗꯤꯡ ꯂꯣꯖꯤꯡꯒꯤ ꯑꯦꯛꯁꯄꯦꯟꯁꯦꯁ ꯃꯌꯥꯝꯁꯦ ꯇ꯭ꯔꯦꯅꯤꯡ ꯁꯦꯟꯇꯔꯗꯨꯅ ꯃꯣꯏꯅ ꯑꯗꯨꯝ ꯄꯨꯊꯣꯛꯆꯒꯅꯤꯕ ꯑꯍꯥꯟꯕ. ꯑꯗꯨ ꯉꯁꯥꯏꯒꯤ ꯍꯥꯏꯔꯤꯕ ꯁꯔꯇꯦꯟ ꯀ꯭ꯔꯥꯏꯇꯦꯔꯤꯌꯥꯗꯣ 50% ꯑꯦꯇꯦꯟꯗꯦꯟꯁ ꯑꯣꯏꯕꯀꯣ, ꯁꯤ ꯆꯤꯡꯕ ꯃꯌꯥꯝꯁꯦ ꯂꯣꯏ ꯐꯨꯜꯐꯤꯜ ꯇꯧꯔꯀꯥꯟꯗ ꯁ꯭ꯇꯦꯞ ꯕꯥꯏ ꯁ꯭ꯇꯦꯞ ꯊꯥꯡꯀꯛ ꯑꯅꯤ ꯑꯍꯨꯝ ꯊꯣꯛꯅ ꯃꯣꯏꯒꯤ ꯇ꯭ꯔꯥꯟꯁꯇꯣ ꯄꯤꯔꯛꯀꯅꯤꯕ. ꯄ꯭ꯂꯁ 30ꯗꯨ ꯃꯤ 25ꯈꯛ ꯄꯥꯁ ꯇꯧꯔꯦ, ꯁꯔꯇꯤꯐꯥꯏꯠ ꯇꯧꯔꯦ ꯍꯥꯏꯔꯁꯤ ꯃꯉꯥꯗꯨꯒꯤ ꯄꯤꯔꯛꯑꯔꯣꯏ ꯇꯧ. ꯉꯁꯥꯏꯒꯤ ꯄꯥꯁ ꯇꯧꯔꯤꯕ 25ꯗꯨꯒꯤ ꯄꯥꯔꯒ ꯑꯗꯨꯝ ꯃꯤꯅꯤꯁꯇ꯭ꯔꯤꯅ ꯑꯗꯨꯃꯥꯏꯅ ꯑꯣꯏꯅ ꯄꯤꯔꯛꯀꯅꯤꯕ. ꯑꯗꯨꯅꯤ ꯑꯩꯈꯣꯏꯅ ꯔꯤꯏꯝꯕꯔꯁ ꯇꯧꯕꯒꯤ ꯍꯥꯏꯔꯒꯁꯨ. ꯑꯗꯨꯒ
1: ꯇ꯭ꯔꯦꯅꯤꯡ ꯄꯤꯕꯤꯔꯤꯕ ꯉꯁꯥꯏꯒꯤ ꯁꯦꯟꯇꯔꯗꯨꯅ ꯐꯪꯖꯒꯗꯧꯕ, ꯌꯥꯝ ꯅꯨꯡꯉꯥꯏꯖꯩ. ꯍꯥꯏꯕꯗꯤ ꯈꯨꯗꯣꯡꯆꯥꯗꯕ ꯆꯦꯂꯦꯟꯖꯦꯁ ꯍꯥꯏꯕꯗꯤ, ꯑꯗꯨꯒ ꯍꯥꯏꯔꯤꯕ ꯍꯧꯖꯤꯛꯀꯤ ꯁꯦꯂꯦꯕꯁꯀꯤ ꯃꯇꯥꯡꯗꯣ, ꯌꯦꯁ ꯍꯧꯖꯤꯛꯇꯤ ꯆꯥꯎꯈꯠꯄꯒꯤ ꯃꯇꯝ ꯑꯣꯏꯕꯅꯤꯅ ꯇꯣꯉꯥꯟ ꯇꯣꯉꯥꯟꯕ ꯏꯀ꯭ꯋꯤꯞꯃꯦꯟꯁꯤꯡ ꯏꯚꯟ ꯑꯥꯔꯇꯤꯐꯤꯁꯦꯜ ꯏꯟꯇꯦꯂꯤꯖꯦꯟꯁ ꯁꯤꯖꯤꯟꯅꯕꯒꯤ ꯃꯇꯝ ꯑꯣꯏꯔꯦ. ꯃꯁꯤꯒꯤꯁꯨ ꯃꯊꯛꯇ ꯑꯩꯈꯣꯏꯒꯤ ꯗ꯭ꯔꯣꯟ ꯇꯦꯛꯅꯣꯂꯣꯖꯤ, ꯑꯁꯤꯒꯨꯝꯕ ꯃꯌꯥꯝꯁꯤ ꯃꯁꯤꯗ ꯑꯣꯏꯅ ꯐꯣꯀꯁ ꯄꯤꯔꯒ ꯇꯝꯕꯤꯕ ꯌꯥꯅꯕꯒꯤꯗꯃꯛꯇ ꯀꯔꯝ ꯀꯔꯝꯕ ꯑꯄ꯭ꯔꯣꯁꯁꯤꯡ ꯑꯩꯈꯣꯏꯒꯤ ꯃꯅꯤꯄꯨꯔꯗꯒꯤ, ꯃꯅꯤꯄꯨꯔ ꯁꯔꯀꯥꯔꯗꯒꯤ, ꯑꯗꯨꯒ ꯅꯣꯗꯦꯜ ꯑꯦꯖꯦꯟꯁꯤꯗꯒꯤ ꯀꯦꯟꯗ꯭ꯔ ꯸ꯁꯔꯀꯥꯔꯗ ꯄꯤꯕꯤꯈꯤꯕ ꯂꯩꯕ꯭ꯔꯥ? ꯑꯗꯨꯒ ꯃꯈꯣꯏꯅꯁꯨ ꯁꯤꯒꯨꯝꯕ ꯊꯧꯔꯥꯡꯁꯦ ꯄꯥꯏꯈꯠꯍꯟꯅꯤꯡꯕꯒꯤ ꯑꯄꯥꯝꯕ ꯅꯣꯗꯦꯜ ꯑꯦꯖꯦꯟꯁꯤ ꯑꯃ ꯑꯣꯏꯔꯤꯕ ꯃꯅꯤꯄꯨꯔ ꯁꯣꯁꯥꯏꯇꯤ ꯐꯣꯔ ꯁ꯭ꯀꯤꯜ ꯗꯦꯕꯂꯞꯃꯦꯟꯗ ꯂ�ꯕ꯭ꯔꯥ? ꯀꯔꯝꯅ ꯊꯝꯕꯤꯕ ꯌꯥꯏ?
2: ꯍꯧꯖꯤꯛꯁꯤ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ 5ꯅ ꯑꯞꯀꯃꯤꯡ ꯁ꯭ꯀꯤꯝꯗ ꯑꯃ ꯌꯥꯝ ꯊꯨꯅ ꯏꯝꯄ꯭ꯂꯤꯃꯦꯟꯠ ꯇꯧꯅꯕ ꯁ꯭ꯇꯦꯠ ꯃꯤꯅꯤꯁꯇ꯭ꯔꯤꯗꯒꯤꯁꯨ ꯑꯩꯈꯣꯏ ꯁ꯭ꯇꯦꯠ ꯒꯚꯔꯟꯃꯦꯟꯗ ꯏꯟꯄꯨꯠꯁ ꯃꯌꯥꯝ ꯑꯃ ꯀ꯭ꯋꯥꯇꯔꯂꯤ ꯑꯗꯨꯝ ꯍꯪꯕ ꯂꯩ. ꯁꯤꯗꯗꯤ ꯑꯌꯥꯝꯕ ꯇꯥꯃꯣ ꯀꯩꯅꯣ ꯑꯣꯏꯅ ꯐ꯭ꯌꯨꯆꯔ ꯔꯦꯗꯤ, ꯐ꯭ꯌꯨꯆꯔꯤꯁꯇꯤꯛ ꯍꯥꯏꯗꯤ ꯗ꯭ꯔꯣꯟ ꯇꯦꯛꯅꯣꯂꯣꯖꯤ ꯑꯗꯒꯤ ꯑꯦ ꯑꯥꯏ ꯁꯤꯒꯨꯝꯕꯗ ꯕꯦꯁ ꯇꯧꯕ ꯑꯌꯥꯝꯕ ꯑꯣꯏꯅ ꯇꯧꯔꯅꯤꯅ, ꯑꯗꯨꯕꯨ ꯏꯝꯄ꯭ꯂꯤꯃꯦꯟꯃꯛꯇꯤ ꯇꯧꯗ꯭ꯔꯤ. ꯑꯗꯨ ꯐꯤꯗꯕꯦꯛꯇꯤ ꯂꯧꯕ ꯃꯇꯝꯗ ꯑꯗꯨꯒꯨꯝꯕ ꯑꯣꯏꯅ ꯑꯦ ꯑꯥꯏꯒꯨꯝꯕ ꯑꯗꯒꯤ ꯐ꯭ꯌꯨꯆꯔꯤꯁꯇꯤꯛ ꯑꯣꯏꯕ ꯖꯣꯕ ꯔꯣꯜꯗ ꯑꯌꯥꯝꯕꯅ ꯐꯣꯀꯁ ꯇꯧꯏ.
1: ꯑꯗꯨꯒ ꯌꯥꯝꯅ ꯅꯨꯡꯉꯥꯏꯕ ꯍꯥꯏꯕꯇꯥꯔꯦ, ꯑꯅꯧꯕ ꯑꯃꯗꯤ ꯑꯣꯏꯗꯣꯔꯤꯝꯅꯤ. ꯍꯧꯖꯤꯛꯀꯤ ꯃꯇꯝꯗ ꯃꯤꯌꯥꯝꯅꯁꯨ ꯌꯥꯝꯅ ꯄꯥꯝꯅꯕ ꯑꯃꯗꯤ ꯑꯣꯏꯔꯅꯤ. ꯍꯥꯏꯗꯤ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ 5 ꯍꯥꯏꯕꯤꯕꯅꯤ ꯍꯧꯖꯤꯛꯀꯤꯗꯣ ꯅꯠꯇ꯭ꯔꯥ? ꯌꯦꯁ, ꯑꯞꯀꯃꯤꯡ ꯑꯣꯏꯅ ꯅꯧꯅ ꯂꯥꯛꯀꯗꯧꯔꯤꯕ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ 5 ꯑꯁꯤꯗꯗꯤ ꯑꯩꯈꯣꯏꯒꯤ ꯗ꯭ꯔꯣꯟ ꯇꯦꯛꯅꯣꯂꯣꯖꯤꯕꯨ ꯑꯣꯏꯔꯣ,
2: ꯏꯟꯗꯁꯇ꯭ꯔꯤ ꯕꯦꯁ ꯑꯣꯏꯕ ꯗ꯭ꯔꯣꯟ ꯇꯦꯛꯅꯣꯂꯣꯖꯤ ꯑꯦ ꯑꯥꯏ ꯁꯤꯒꯨꯝꯕꯗ ꯐꯣꯀꯁ ꯇꯧꯋꯦ ꯌꯥꯝꯅ.
1: ꯍꯧꯖꯤꯛꯐꯥꯎꯒꯤꯗꯤ ꯃꯁꯤ ꯌꯧꯔꯛꯄ ꯂꯩꯇ꯭ꯔꯤ, ꯑꯗꯨꯕꯨ ꯃꯁꯤ ꯁꯣꯏꯗꯅꯃꯛꯀꯤꯗꯤ ꯂꯥꯛꯀꯗꯕ ꯄꯥꯏꯞ ꯂꯥꯏꯟꯗ ꯂꯩꯔꯕ ꯊꯧꯔꯥꯡ ꯑꯃꯅꯤ ꯍꯥꯏꯕꯤꯕꯅꯤ.
2: ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ ꯖꯤ ꯍꯧꯖꯤꯛ 5ꯗꯗꯤ ꯑꯌꯥꯝꯕꯅ ꯒꯚꯔꯟꯃꯦꯟꯠ ꯏꯟꯁꯇꯤꯇ꯭ꯌꯨꯠꯇ ꯑꯣꯏꯅ ꯐꯣꯀꯁ ꯇꯧꯋꯤ. ꯑꯩꯈꯣꯏꯅ ꯃꯔꯛ ꯃꯔꯛꯇ ꯚꯤ ꯁꯤ ꯒꯨꯝꯕ ꯃꯤꯅꯤꯁꯇ꯭ꯔꯤꯗꯒꯤ ꯚꯤ ꯁꯤꯒꯨꯝꯕ ꯇꯧꯔꯛꯄ ꯃꯇꯝꯗ ꯃꯤꯅꯤꯁꯇ꯭ꯔꯤꯗꯒꯤ ꯌꯥꯝ ꯀꯟꯅ ꯏꯟꯁꯇ꯭ꯔꯛꯁꯟ ꯇꯧꯕꯤꯔꯤꯁꯤ ꯒꯚꯔꯟꯃꯦꯟꯠ ꯏꯟꯁꯇꯤꯇ꯭ꯌꯨꯠꯇ ꯑꯣꯏꯅ ꯑꯌꯥꯝꯕ ꯇꯧꯅꯕꯒꯤ ꯏꯟꯁꯇ꯭ꯔꯛꯁꯟ ꯂꯩ. ꯑꯗꯨꯕꯨ ꯏꯟ ꯔꯤꯇꯔꯟꯗꯗꯤ ꯄꯤꯗꯦ, ꯕꯠ ꯚꯔꯆ꯭ꯋꯦꯜꯂꯤ ꯑꯩꯈꯣꯏꯅ ꯃꯤꯅꯤꯁꯇ꯭ꯔꯤꯒ ꯀꯟꯐ꯭ꯔꯦꯟ ꯚꯤ ꯁꯤ ꯇꯧꯕ ꯃꯇꯝꯗ ꯃꯣꯏꯅ ꯍꯥꯏꯕꯤꯔꯛꯄꯁꯦ ꯒꯚꯔꯟꯃꯦꯟꯠ ꯏꯟꯁꯇꯤꯇ꯭ꯌꯨꯠꯇ ꯐꯣꯀꯁ ꯇꯧꯒꯅꯤ. ꯑꯗꯨꯅ 5ꯁꯤ ꯂꯥꯛꯂꯀꯥꯟꯗ ꯍꯥꯏꯗꯤ ꯏꯝꯄ꯭ꯂꯤꯃꯦꯟꯠ ꯇꯧꯔꯀꯥꯟꯗ ꯑꯦꯁ ꯄꯔ ꯃꯣꯏꯒꯤ ꯒꯥꯏꯗꯂꯥꯏꯟꯗ ꯃꯇꯨꯡ ꯑꯩꯈꯣꯏꯁꯨ ꯁ꯭ꯇꯦꯠꯅ ꯐꯣꯂꯣ ꯇꯧꯕꯗ
1: ꯌꯥꯝ ꯅꯨꯡꯉꯥꯏꯖꯩ. ꯑꯩꯈꯣꯏꯒꯤ ꯅꯍꯥꯁꯤꯡꯅꯁꯨ ꯊꯧꯔꯥꯡꯅ ꯉꯥꯏꯔꯒ ꯂꯩꯅꯤꯡꯕ ꯊꯧꯔꯥꯡ ꯑꯃꯗꯤ ꯑꯣꯏꯔꯅꯤ. ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ 5 ꯍꯥꯏꯔꯤꯕꯁꯤ ꯑꯅꯧ ꯑꯅꯧꯕ ꯇꯦꯛꯅꯣꯂꯣꯖꯤꯁꯤꯡ ꯇꯝꯕ ꯌꯥꯕꯒꯤ ꯈꯨꯗꯣꯡꯆꯥꯕꯁꯨ ꯐꯪꯉꯛꯀꯅꯤ ꯍꯥꯏꯕꯒꯤ ꯊꯥꯖꯕ ꯑꯃꯗꯤ ꯂꯩ ꯍꯥꯏꯕ ꯇꯥꯔꯦ. ꯃꯈꯥ ꯇꯥꯔꯛꯄꯁꯤꯗꯤ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏꯒ ꯃꯔꯤ ꯂꯩꯅꯅ ꯍꯥꯏꯕ ꯇꯥꯔꯦ, ꯃꯅꯤꯄꯨꯔ ꯁꯣꯁꯥꯏꯇꯤ ꯐꯣꯔ ꯁ꯭ꯀꯤꯜ ꯗꯦꯕꯂꯞꯃꯦꯟꯅ ꯄꯥꯏꯈꯠꯈꯤꯕ ꯊꯧꯔꯥꯡꯁꯤꯡꯗ ꯃꯥꯏ ꯄꯥꯛꯈ꯭ꯔꯕ ꯁꯛꯁꯦꯁ ꯁ꯭ꯇꯣꯔꯤ ꯍꯥꯏꯕ ꯇꯥꯔꯦ ꯀꯔꯝ ꯀꯔꯝꯕ ꯂꯩꯕꯒꯦ, ꯃꯥꯏ ꯄꯥꯛꯄꯒꯤ ꯁ꯭ꯇꯣꯔꯤꯁꯤꯡ ꯋꯥꯔꯤꯁꯤꯡ ꯂꯩꯕꯤꯕ꯭ꯔꯥ? ꯂꯩꯔꯒꯗꯤ ꯃꯇꯦꯛ ꯑꯃꯇꯪ ꯁꯤꯌꯔ ꯇꯧꯕꯤꯔꯒꯗꯤ ꯇꯥꯕꯤꯔꯤꯕꯁꯤꯡꯅꯁꯨ ꯌꯥꯝꯅ ꯅꯨꯡꯉꯥꯏꯖꯒꯅꯤ ꯈꯜꯂꯤ.
2: ꯌꯥꯝ ꯅꯨꯡꯉꯥꯏꯕ ꯇꯣꯄꯤꯛꯅꯤ. ꯑꯩꯈꯣꯏꯅ ꯃꯅꯤꯄꯨꯔ ꯁꯣꯁꯥꯏꯇꯤ ꯐꯣꯔ ꯁ꯭ꯀꯤꯜ ꯗꯦꯕꯂꯞꯃꯦꯟꯁꯤꯅ ꯇꯧꯖꯔꯤꯕ ꯁ꯭ꯀꯤꯝꯁꯤꯒꯤ ꯃꯅꯨꯡꯗ ꯄꯤ ꯑꯦꯝ ꯀꯦ ꯕꯤ ꯋꯥꯏ ꯅꯠꯇꯕ ꯑꯩꯈꯣꯏ ꯁꯪꯀꯜꯞ ꯑꯅ ꯑꯃ ꯇꯧꯈ꯭ꯔꯦ. ꯁꯪꯀꯜꯞꯁꯤꯒꯤ ꯃꯇꯥꯡꯗ ꯑꯩ ꯈꯤꯇꯪ ꯄꯟꯖꯒꯦ. ꯁꯪꯀꯜꯞꯁꯤꯗ ꯑꯩꯈꯣꯏ ꯃꯅꯤꯄꯨꯔꯗ ꯂꯩꯔꯤꯕ ꯗꯤꯁꯇ꯭ꯔꯤꯛ 16ꯁꯤꯗ Mahatma Gandhi National Fellowship MGNA Fellow Taratru Ministry degi koi district taratru se deploy to bire si tarokoi maram na district to da particular job role kari kari job role demand lai kari kari job role da laite habinaching ba study toroga state skill development plan.